0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിന്റെ സന്ദേശവും അത് വീണ്ടെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും അനുസ്മരിപ്പിച്ചുകൊണ്ട് ആദ്യ ദിന കൺസിസ്റ്ററിയുടെ രണ്ടാം ഭാഗം. ലോകത്ത് സമാധാനവും സ്നേഹത്തിന്റെ നാഗരികതയും കെട്ടിപ്പടുക്കുന്നതിനായുള്ള ശക്തമായ ആഹ്വാനത്തോടെ വത്തിക്കാനിൽ ചേർന്ന അസാധാരണ കൺസിസ്റ്ററിയുടെ ഒന്നാം ദിവസത്തെ രണ്ടാം ഘട്ട ചർച്ചകൾ സമാപിച്ചു. പോൾ ആറാമൻ ശാലയിൽ നടന്ന സമ്മേളനത്തിൽ യുദ്ധത്തിന്റെ യുക്തികളെ ഉപേക്ഷിക്കണമെന്നും ക്ഷമയുടെയും ശ്രവണത്തിന്റെയും ഭാഷ സഭയും ലോകവും സ്വീകരിക്കണമെന്നും കർദ്ദിനാൾമാർ ആവശ്യപ്പെട്ടു. ന്യായമായ യുദ്ധം എന്ന യുക്തിക്ക് പകരം ആനുപാതികമായ പ്രതിരോധത്തിനുള്ള അവകാശം എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത പല ഗ്രൂപ്പുകളും ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിലെ ദൌർഭാഗ്യകരമായ സാഹചര്യത്തെയും ഭൂകമ്പത്തിൽ ഇരകളായവരെയും സ്മരിച്ചുകൊണ്ടാണ് ജൂൺ മാസം 26-ാം തീയതി ഉച്ചകഴിഞ്ഞ് പോൾ ആറാമൻ ശാലയിൽ അസാധാരണ കൺസിസ്റ്ററി ആരംഭിച്ചത്. വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പ്രാരംഭ പ്രഭാഷണം നടത്തി. അധികാരത്തിന്റെ സംസ്കാരം മനുഷ്യത്വത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നുവെന്നും യുദ്ധത്തെയും ധ്രുവീകരണത്തെയും സ്വാഭാവികമായി കാണുവാനുള്ള പ്രവണതയെയും കുറിച്ച് ഗ്രൂപ്പുകൾ സംസാരിച്ചു. അക്രമത്തോടുള്ള സഹിഷ്ണുത വർദ്ധിക്കുന്നതിനെതിരെയും പരിഹാരങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനെതിരെയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മറ്റുള്ളവരെ കേൾക്കുവാനും ക്ഷമിക്കുവാനും അനുരഞ്ജനപ്പെടുവാനുമുള്ള ഭാഷ സഭയ്ക്കുള്ളിൽ ആദ്യം പ്രയോഗിക്കണമെന്നും അത് ലോകത്തിനു മാതൃകയാകണമെന്നും കർദിനാൾമാർ പറഞ്ഞു. കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററിക്ക് തുടക്കമായി. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വിളിച്ചു ചേർത്ത അസാധാരണ കൺസിസ്റ്ററിയുടെ ആദ്യഘട്ടത്തിൽ 178 കർദിനാൾമാർ പങ്കെടുത്തു. രാവിലെ 9:30 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പോൾ ആറാമൻ ശാലയിൽ വിവിധ ഗ്രൂപ്പുകളിലായി കർദിനാൾമാർ ആശയങ്ങൾ പങ്കുവച്ചു. ലോകം നേരിടുന്ന കഠിനമായ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും എല്ലാ ഗ്രൂപ്പുകളും ആശങ്ക രേഖപ്പെടുത്തി. സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും വർദ്ധിച്ചുവരുന്ന ധ്രുവീകരണം രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമാകുന്നുവെന്നും വ്യാജവാർത്തകളും തെറ്റായ ആശയവിനിമയ രീതികളും ഇതിന് ആക്കം കൂട്ടുന്നുവെന്നും കർദിനാൾമാർ പറഞ്ഞു. പലയിടങ്ങളിലും മതവംശീയ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവേചനവും സഭയ്ക്കെതിരായ ശത്രുതയും സെമിറ്റിക് വിരുദ്ധതയും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അമിതമായ വ്യക്തിവാദം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, വയോധികരുടെയും യുവാക്കളുടെയും ഏകാന്തത എന്നിവ ആത്മഹത്യയിലേക്കും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും നയിക്കുന്നതായി വിലയിരുത്തപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും യുവാക്കളെ ബാധിക്കുന്നുവെന്ന കണ്ടെത്തലും സമ്മേളനത്തിൽ പങ്കുവച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിൽ സഭ ഒരു അമ്മയെപ്പോലെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇടമായും മാറണമെന്ന് അഭിപ്രായപ്പെട്ടു. സഭയുടെ സിനഡൽ യാത്രയ്ക്ക് കരുത്തുപകർന്ന് ലിയോ 14-ാമൻ പാപ്പ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള സിനഡിന്റെ ചുമതല വഹിക്കുന്ന ആളുകളുടെ യോഗം വത്തിക്കാനിൽ വെച്ച് ജൂൺ മാസം 23-25 വരെ നടന്നു. അംഗങ്ങളുമായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തി. സിനഡിന്റെ പൊതുകാര്യാലയത്തിൽ നിന്നും പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. കത്തോലിക്ക സഭയുടെ സിനഡൽ പരിവർത്തനത്തിനായി വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രവർത്തിക്കുന്ന സഭാ നേതൃത്വത്തിന് ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയെന്നത് സിനഡിന്റെ ജനറൽ സെക്രട്ടറി കർദിനാൾ മാരിയോ ഗ്രെക് പറഞ്ഞു. സഭയുടെ സിനഡൽ പ്രക്രിയയുടെ നടപ്പിലാക്കൽ ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ഓഷ്യാനിയ, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒത്തുചേർന്നത്. സിനഡാലിറ്റിയെ ഒരു പ്രത്യേക സമയബന്ധിതമായ ഒരു സംഭവമായി കാണാതെ സഭയുടെ സ്ഥിരമായ ജീവിതശൈലിയായി മാറ്റണമെന്നതും പത്രക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. ലിയോ ഇൻ റോം വത്തിക്കാൻ ന്യൂസിന്റെ പുതിയ ഡോക്യുമെന്ററി 1 ജൂലൈ പുറത്തിറങ്ങും. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് പാപ്പായായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപ് റോമിൽ ചിലവഴിച്ച 20 വർഷത്തെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലിയോ ഇൻ റോം എന്ന പുതിയ ഡോക്യുമെന്ററി വത്തിക്കാൻ ന്യൂസ് July 1 പുറത്തിറക്കും. വത്തിക്കാന്റെ ആശയവിനിമയ വിഭാഗം നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന പരമ്പരയിലെ 3 ഭാഗമാണ്. പെറുവിലെ മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ലിയോൺ ദി പെറു, അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ലിയോ ഫ്രം ചിക്കാഗോ എന്നിവയായിരുന്നു ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ഭാഗങ്ങൾ. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 13 വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ ക്രൈസ്തവ ജീവിതത്തിന്റെ തനതായ സവിശേഷതകളിലേക്ക്, ചിലപ്പോഴൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത ഒരു വിശ്വാസ ശൈലിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ്. ദൈവത്തേക്കാൾ മറ്റാരെയും സ്നേഹിക്കരുതെന്ന്, കുരിശെടുത്ത് ക്രിസ്തുവിന് പിന്നാലെ നടക്കണമെന്ന്, അവനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തണമെന്ന് യേശു ആവശ്യപ്പെടുന്നു. മറുഭാഗത്ത് മറ്റുള്ളവർക്കു നൽകേണ്ട സ്വീകാര്യതയും ശുശ്രൂഷകളും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും അവൻ പറഞ്ഞുവയ്ക്കുന്നുണ്ട്. അതിരുകളോ പരിധികളോ ഇല്ലാതെ നാം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണെന്ന ഒരു ചിന്തയാണ് ഈ തിരുവചനങ്ങൾ ആദ്യം നമുക്കു മുന്നിൽ വയ്ക്കുന്നത്. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. മാതാപിതാക്കളെ ആദരിക്കാനും കുടുംബത്തെ സ്നേഹിക്കാനും കൽപ്പിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു പഠിപ്പിക്കുന്നത് മാനുഷികമായ എല്ലാ ബന്ധങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള സ്നേഹവും ബന്ധവുമാണെന്നതാണ്. എല്ലാ ബന്ധങ്ങളും സ്നേഹവും നയിക്കേണ്ടത് ദൈവത്തിലേക്കാണ്. ജീവിതത്തിൽ പ്രഥമസ്ഥാനം ഈ ഭൂമിയിലെ വസ്തുവകകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ പേരിനോ പ്രശസ്തിക്കോ അല്ല, നമ്മുടെ സ്രഷ്ടാവും നാഥനും കർത്താവുമായ ദൈവത്തിനു നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മോടു തന്നെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ ജീവിതത്തിൽ എല്ലാം ദൈവോന്മുഖമായി സ്വർഗോന്മുഖമായി കാണാൻ സാധിച്ചാൽ ശരിയായ പാതയിലൂടെയാകും നാം നടക്കുന്നതെന്ന് ഉറപ്പാക്കാമെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അത്തരമൊരു ജീവിതത്തിൽ മാനുഷികമായ ബന്ധങ്ങൾ മാതാപിതാക്കളോടാകട്ടെ, സഹോദരങ്ങളോടോ മക്കളോടോ സുഹൃത്തുക്കളോടോ ആകട്ടെ, ശരിയായ അനുപാതത്തിലും ശൈലിയിലുമുള്ളതായി മാറും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മനുഷ്യർക്ക് തങ്ങൾക്കു ചുറ്റുമുള്ള മനുഷ്യരോട് ദൈവികമായ രീതിയിലെ ചേർന്നു നിൽക്കാൻ സാധിക്കൂ. ഇന്നത്തെ വചനം മുന്നോട്ടു വയ്ക്കുന്ന രണ്ടാമത്തെ ഒരു ചിന്ത സ്വന്തം കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. കുരിശുകൾ ഒഴിവാക്കാനും അത് സാധിക്കില്ലെങ്കിൽ അവഗണിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് കുരിശുകൾ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള വിളി മനസ്സിലാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ കുരിശുകളില്ലാത്ത, സഹനങ്ങളും രോഗങ്ങളും കുടുംബ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും തെറ്റിദ്ധാരണകളും ഇല്ലാത്ത ഒരു വഴിയോ ജീവിതമോ അല്ല ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തതെന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ, കുരിശുവഹിച്ചുകൊണ്ടുള്ള യാത്ര രക്ഷയുടെ കാൽവരിയിലേക്കുള്ള യേശുവിന്റെ സഹനയാത്രയിൽ പങ്കുചേരലാണെന്ന്, അവനൊപ്പം നടക്കലാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജീവിതവും ഈ വചനങ്ങളും കുറേക്കൂടി എളുപ്പമുള്ളതായി മാറും. ക്രൈസ്തവ ജീവിതത്തിൽ കുരിശ് പരാജയത്തിന്റെ അടയാളമല്ല, സ്നേഹത്തിന്റെ രക്ഷയുടെ അടയാളമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ക്രിസ്തുവിനൊപ്പം കുരിശുവഹിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമായിത്തീരുമെന്ന ബോധ്യത്തിൽ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കാം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. സമ്പാദിക്കാനും എല്ലാം സ്വന്തമാക്കാനും കെട്ടിപ്പടുക്കാനും നേടിയെടുക്കാനും ക്ഷണിക്കുന്ന, സ്വാർത്ഥതയോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ലോകത്ത് എല്ലാം ദൈവത്തെപ്രതി നഷ്ടപ്പെടുത്താൻ, സ്വന്തമല്ലാത്തതായി കണ്ടു ജീവിക്കാൻ ക്രിസ്തു ഇന്ന് ആവശ്യപ്പെടുന്നു. സ്വന്തമാക്കുന്നതിലല്ല, മറ്റുള്ളവർക്കായി നമുക്കുള്ളതും നമ്മെ തന്നെയും വിട്ടുകൊടുക്കുന്നതിൽ, സമർപ്പിക്കുന്നതിൽ എല്ലാം നേടുന്നതിനേക്കാൾ ആനന്ദം കണ്ടെത്താനാകുമെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരു മെഴുകുതിരി പോലെ, അഴുകി പുതുജീവനും പുതുനാമ്പുമായി മാറുന്ന ഒരു വിത്തുപോലെ, തന്റെ ജീവൻ നമുക്കായി നൽകിക്കൊണ്ട് യേശു അതിന് മാതൃക നൽകുന്നുണ്ട്. മക്കൾക്കായി ജീവിക്കുന്ന മാതാപിതാക്കളും അപരർക്കായി ജീവിതം സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളും കാണിച്ചു തരുന്ന ജീവൻ നഷ്ടപ്പെടുത്തി ജീവനും, സ്നേഹം നൽകി സ്നേഹവും, സന്തോഷം പകർന്ന് സന്തോഷവും സ്വന്തമാക്കുന്ന ഒരു ജീവിതശൈലി ഇവിടെ നമുക്കു കാണാൻ സാധിക്കും. തന്റെ ശിഷ്യരിലൂടെ താനാണ് സ്വീകരിക്കപ്പെടുന്നതെന്ന്, തന്നെ സ്വീകരിക്കുന്നതിലൂടെ തന്നെ അയച്ച ദൈവത്തെയാണ് ഒരുവൻ സ്വീകരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന യേശുവിനെയാണ് തുടർവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവന് ജീവിതത്തിന് ക്രിസ്തുവിന്റേതിനോളം പ്രാധാന്യവും മൂല്യവും കൈവരുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന്, അവർ ബഹുമാനിക്കപ്പെടണമെന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രവാചകസ്വരത്തോടെ സംസാരിക്കുന്ന, ദൈവികമായി പ്രവർത്തിക്കുന്ന അയക്കപ്പെട്ടവർ, വിശ്വാസികൾ, ശിഷ്യർ എത്രമാത്രം പ്രധാനപ്പെട്ടവരാണെന്ന്, ദൈവത്തിന് എത്രമാത്രം സ്വീകാര്യരും ബഹുമാന്യരുമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറണമെന്ന ഈ വചനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്തയാണ്. പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുമെന്ന് യേശു പറയുന്നു. തിരുവചന വായനയിൽ അവസാനമായി നാം കണ്ടുമുട്ടുന്നത് ഏറെ മനോഹരമായ ഒരു ചിന്തയാണ്. ഈ ചെറിയവരിൽ ഒരുവന്, എന്റെ ശിഷ്യന് എന്ന നിലയിൽ ഒരു പാനപാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രവൃത്തികൾ ദൈവത്തിനു മുൻപിൽ എത്രമാത്രം സ്വീകാര്യമാണെന്ന്, അവ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഉറപ്പാണെന്ന് വചനം നമ്മോടു പറയുന്നു. സ്നേഹത്തോടെ നൽകുന്ന ഒരു പാത്രം വെള്ളത്തിന് ദൈവത്തിനു മുൻപിൽ എത്രമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറാൻ, ജീവിക്കാൻ നമുക്കു സാധിക്കേണ്ടതുണ്ട്. മദർ തെരേസ പറഞ്ഞിരുന്നതുപോലെ, വലിയ കാര്യങ്ങൾ ചെയ്യാനാകുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്കു സാധിക്കണം. അത് സ്വന്തം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ആരംഭിക്കാൻ നമുക്കു സാധിക്കണം. ചെറിയൊരു പുഞ്ചിരിയാകട്ടെ, മറ്റുള്ളവരെ കേൾക്കാൻ നൽകുന്ന ഏതാനും മിനിറ്റുകളാകട്ടെ, അവർക്കായി ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകളാകട്ടെ, തയ്യാറാക്കുന്ന ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, ഏറെ സ്നേഹത്തോടെ കരുണയോടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതിലെല്ലാമുപരി ദൈവസ്നേഹത്തെപ്രതി, വിശ്വാസത്തെപ്രതി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവയ്ക്ക് ദൈവസന്നിധിയിൽ ഏറെ വിലയുണ്ടെന്ന്, എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന ദൈവം അവയ്ക്ക് പ്രതിഫലമേകുമെന്ന് തിരിച്ചറിഞ്ഞു ജീവിക്കാം. സ്വാർത്ഥതയും അധികാരമോഹവും നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയുടേതായ, ലോകത്തിന്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ ഈ ക്രൈസ്തവ ജീവിതശൈലിയിൽ ജീവിക്കാൻ, ക്രിസ്തുവചനങ്ങൾ പാലിച്ചുകൊണ്ട് അപരനിലെ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവവിശ്വാസവും ആത്മാർത്ഥതയും കരുണയും സ്നേഹവും നമ്മുടെ മാർഗത്തെ ക്രിസ്തുവിലേക്കു നയിക്കട്ടെ. ഈ വചനവിചിന്തനം ചുരുക്കുമ്പോൾ, നാം ജീവിതത്തിൽ ദൈവത്തിന്, ക്രിസ്തുവിനു നൽകിയിട്ടുള്ള സ്ഥാനം, പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന്, അവന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോയെന്ന് ചിന്തിക്കാം. എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും ദൈവത്തിനു പ്രാധാന്യം കൊടുക്കാം. ജീവിതത്തിലെ സഹനങ്ങളെയും കുരിശുകളെയും ക്രിസ്തുവിനൊപ്പം വഹിച്ചുകൊണ്ട് അവയെ രക്ഷാകരമാക്കാൻ നമുക്കു സാധിച്ചിട്ടുണ്ടോയെന്ന് ചിന്തിക്കാം. അപരനോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും അബലരോടും ആലംബഹീനരോടുമുള്ള എന്റെ പെരുമാറ്റം, എന്റെ സംസാരവും പ്രവൃത്തികളും മനോഭാവവും ദൈവസ്നേഹത്താൽ പ്രേരിതമാണോ എന്ന ചോദ്യം നമ്മുടെ മനസാക്ഷിക്കു മുന്നിൽ ഉയർത്താം. ക്രൈസ്തവരെന്ന നിലയിൽ ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ മാത്രമല്ല, അവന്റെ ജീവിതവും പ്രവൃത്തികളും അനുകരിക്കാനും ജീവിക്കാനും മാതൃകാപരമായ ജീവിതം വഴി വചനം പ്രഘോഷിക്കാനും നമുക്കുള്ള വിളിയും കടമയും തിരിച്ചറിഞ്ഞ് ജീവിക്കാം. ക്രിസ്തുവിന്റെ ഉറ്റ സാക്ഷികളായി ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 13-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ജോൺ പൈനുങ്കൽ വി സി എഴുതി, ജേക്കബ് കൊരട്ടി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.va. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സമാധാനത്തിന്റെ സന്ദേശവും അത് വീണ്ടെടുക്കുവാനുള്ള ഉത്തരവാദിത്വവും അനുസ്മരിപ്പിച്ചുകൊണ്ട് ആദ്യ ദിന കൺസിസ്റ്ററിയുടെ രണ്ടാം ഭാഗം. ലോകത്ത് സമാധാനവും സ്നേഹത്തിന്റെ നാഗരികതയും കെട്ടിപ്പടുക്കുന്നതിനായുള്ള ശക്തമായ ആഹ്വാനത്തോടെ വത്തിക്കാനിൽ ചേർന്ന അസാധാരണ കൺസിസ്റ്ററിയുടെ ഒന്നാം ദിവസത്തെ രണ്ടാം ഘട്ട ചർച്ചകൾ സമാപിച്ചു. പോൾ ആറാമൻ ശാലയിൽ നടന്ന സമ്മേളനത്തിൽ യുദ്ധത്തിന്റെ യുക്തികളെ ഉപേക്ഷിക്കണമെന്നും ക്ഷമയുടെയും ശ്രവണത്തിന്റെയും ഭാഷ സഭയും ലോകവും സ്വീകരിക്കണമെന്നും കർദിനാൾമാർ ആവശ്യപ്പെട്ടു. ന്യായമായ യുദ്ധം എന്ന യുക്തിക്ക് പകരം ആനുപാതികമായ പ്രതിരോധത്തിനുള്ള അവകാശം എന്നതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതിന്റെ ആവശ്യകത പല ഗ്രൂപ്പുകളും ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിലെ ദൗർഭാഗ്യകരമായ സാഹചര്യത്തെയും ഭൂകമ്പത്തിൽ ഇരകളായവരെയും സ്മരിച്ചുകൊണ്ടാണ് ജൂൺ മാസം 26-ാം തീയതി ഉച്ചകഴിഞ്ഞ് പോൾ ആറാമൻ ശാലയിൽ അസാധാരണ കൺസിസ്റ്ററി ആരംഭിച്ചത്. വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പ്രാരംഭ പ്രഭാഷണം നടത്തി. അധികാരത്തിന്റെ സംസ്കാരം മനുഷ്യത്വത്തെ എങ്ങനെ ഇല്ലാതാക്കുന്നുവെന്നും യുദ്ധത്തെയും ധ്രുവീകരണത്തെയും സ്വാഭാവികമായി കാണുവാനുള്ള പ്രവണതയെയും കുറിച്ച് ഗ്രൂപ്പുകൾ സംസാരിച്ചു. അക്രമത്തോടുള്ള സഹിഷ്ണുത വർദ്ധിക്കുന്നതിനെതിരെയും പരിഹാരങ്ങൾ ലളിതവൽക്കരിക്കുന്നതിനെതിരെയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മറ്റുള്ളവരെ കേൾക്കുവാനും ക്ഷമിക്കുവാനും അനുരഞ്ജനപ്പെടുവാനുമുള്ള ഭാഷ സഭയ്ക്കുള്ളിൽ ആദ്യം പ്രയോഗിക്കണമെന്നും അത് ലോകത്തിന് മാതൃകയാകണമെന്നും കർദിനാൾമാർ പറഞ്ഞു. കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററിക്ക് തുടക്കമായി. ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാനിൽ വിളിച്ചു ചേർത്ത അസാധാരണ കൺസിസ്റ്ററിയുടെ ആദ്യഘട്ടത്തിൽ 178 കർദിനാൾമാർ പങ്കെടുത്തു. രാവിലെ 9:30 വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പോൾ ആറാമൻ ശാലയിൽ വിവിധ ഗ്രൂപ്പുകളിലായി കർദിനാൾമാർ ആശയങ്ങൾ പങ്കുവച്ചു. ലോകം നേരിടുന്ന കഠിനമായ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചും എല്ലാ ഗ്രൂപ്പുകളും ആശങ്ക രേഖപ്പെടുത്തി. സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും വർദ്ധിച്ചുവരുന്ന ധ്രുവീകരണം രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കും കാരണമാകുന്നുവെന്നും വ്യാജവാർത്തകളും തെറ്റായ ആശയവിനിമയ രീതികളും ഇതിന് ആക്കം കൂട്ടുന്നുവെന്നും കർദിനാൾമാർ പറഞ്ഞു. പലയിടങ്ങളിലും മതവംശീയ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവേചനവും സഭയ്ക്കെതിരായ ശത്രുതയും സെമിറ്റിക് വിരുദ്ധതയും ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അമിതമായ വ്യക്തിവാദം, കുടുംബ ബന്ധങ്ങളിലെ തകർച്ച, വയോധികരുടെയും യുവാക്കളുടെയും ഏകാന്തത എന്നിവ ആത്മഹത്യയിലേക്കും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും നയിക്കുന്നതായി വിലയിരുത്തപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും യുവാക്കളെ ബാധിക്കുന്നുവെന്ന കണ്ടെത്തലും സമ്മേളനത്തിൽ പങ്കുവച്ചു. ഈ പ്രതിസന്ധികൾക്കിടയിൽ സഭ ഒരു അമ്മയെപ്പോലെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഇടമായും മാറണമെന്ന് അഭിപ്രായപ്പെട്ടു. സഭയുടെ സിനഡൽ യാത്രയ്ക്ക് കരുത്തുപകർന്ന് ലിയോ 14-ാമൻ പാപ്പ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള സിനഡിന്റെ ചുമതല വഹിക്കുന്ന ആളുകളുടെ യോഗം വത്തിക്കാനിൽ വെച്ച് ജൂൺ മാസം 23-25 വരെ നടന്നു. അംഗങ്ങളുമായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തി. സിനഡിന്റെ പൊതുകാര്യാലയത്തിൽ നിന്നും പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത്. കത്തോലിക്ക സഭയുടെ സിനഡൽ പരിവർത്തനത്തിനായി വിവിധ ഭൂഖണ്ഡങ്ങളിൽ പ്രവർത്തിക്കുന്ന സഭാനേതൃത്വത്തിന് ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുമായുള്ള കൂടിക്കാഴ്ചയെന്നത് സിനഡിന്റെ ജനറൽ സെക്രട്ടറി കർദിനാൾ മാരിയോ ഗ്രെക് പറഞ്ഞു. സഭയുടെ സിനഡൽ പ്രക്രിയയുടെ നടപ്പിലാക്കൽ ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, ഓഷ്യാനിയ, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഒത്തുചേർന്നത്. സിനഡാലിറ്റിയെ ഒരു പ്രത്യേക സമയബന്ധിതമായ ഒരു സംഭവമായി കാണാതെ സഭയുടെ സ്ഥിരമായ ജീവിതശൈലിയായി മാറ്റണമെന്നതും പത്രക്കുറിപ്പിൽ എടുത്തു പറഞ്ഞു. ലിയോ ഇൻ റോം വത്തിക്കാൻ ന്യൂസിന്റെ പുതിയ ഡോക്യുമെന്ററി 1 ജൂലൈ പുറത്തിറങ്ങും. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് പാപ്പായായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനു മുൻപ് റോമിൽ ചിലവഴിച്ച 20 വർഷത്തെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ലിയോ ഇൻ റോം എന്ന പുതിയ ഡോക്യുമെന്ററി വത്തിക്കാൻ ന്യൂസ് July 1 പുറത്തിറക്കും. വത്തിക്കാന്റെ ആശയവിനിമയ വിഭാഗം നിർമ്മിച്ച ഈ ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന പരമ്പരയിലെ 3 ഭാഗമാണ്. പെറുവിലെ മിഷനറി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ലിയോൺ ദി പെറു, അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ വളർച്ചയെക്കുറിച്ചുള്ള ലിയോ ഫ്രം ചിക്കാഗോ എന്നിവയായിരുന്നു ഇതിനു മുൻപ് പുറത്തിറങ്ങിയ ഭാഗങ്ങൾ. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 13 വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കിയ വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗം. യേശുക്രിസ്തുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങൾ ക്രൈസ്തവ ജീവിതത്തിന്റെ തനതായ സവിശേഷതകളിലേക്ക്, ചിലപ്പോഴൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത ഒരു വിശ്വാസശൈലിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ്. ദൈവത്തേക്കാൾ മറ്റാരെയും സ്നേഹിക്കരുതെന്ന്, കുരിശെടുത്ത് ക്രിസ്തുവിന് പിന്നാലെ നടക്കണമെന്ന്, അവനുവേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തണമെന്ന് യേശു ആവശ്യപ്പെടുന്നു. മറുഭാഗത്ത് മറ്റുള്ളവർക്കു നൽകേണ്ട സ്വീകാര്യതയും ശുശ്രൂഷകളും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും അവൻ പറഞ്ഞുവയ്ക്കുന്നുണ്ട്. അതിരുകളോ പരിധികളോ ഇല്ലാതെ നാം സ്നേഹിക്കേണ്ടത് ദൈവത്തെയാണെന്ന ഒരു ചിന്തയാണ് ഈ തിരുവചനങ്ങൾ ആദ്യം നമുക്കു മുന്നിൽ വയ്ക്കുന്നത്. എന്നെക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നെക്കാളധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. മാതാപിതാക്കളെ ആദരിക്കാനും കുടുംബത്തെ സ്നേഹിക്കാനും കൽപ്പിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു പഠിപ്പിക്കുന്നത് മാനുഷികമായ എല്ലാ ബന്ധങ്ങളെക്കാളും പ്രധാനപ്പെട്ടത് ദൈവത്തോടുള്ള സ്നേഹവും ബന്ധവുമാണെന്നതാണ്. എല്ലാ ബന്ധങ്ങളും സ്നേഹവും നയിക്കേണ്ടത് ദൈവത്തിലേക്കാണ്. ജീവിതത്തിൽ പ്രഥമസ്ഥാനം ഈ ഭൂമിയിലെ വസ്തുവകകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ പേരിനോ പ്രശസ്തിക്കോ അല്ല, നമ്മുടെ സ്രഷ്ടാവും നാഥനും കർത്താവുമായ ദൈവത്തിനു നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യം നമ്മോടു തന്നെ ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ, ജീവിതത്തിൽ എല്ലാം ദൈവോന്മുഖമായി സ്വർഗോന്മുഖമായി കാണാൻ സാധിച്ചാൽ ശരിയായ പാതയിലൂടെയാകും നാം നടക്കുന്നതെന്ന് ഉറപ്പാക്കാമെന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അത്തരമൊരു ജീവിതത്തിൽ മാനുഷികമായ ബന്ധങ്ങൾ, മാതാപിതാക്കളോടാകട്ടെ, സഹോദരങ്ങളോടോ മക്കളോടോ സുഹൃത്തുക്കളോടോ ആകട്ടെ, ശരിയായ അനുപാതത്തിലും ശൈലിയിലുമുള്ളതായി മാറും. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന മനുഷ്യർക്ക് തങ്ങൾക്കു ചുറ്റുമുള്ള മനുഷ്യരോട് ദൈവികമായ രീതിയിലെ ചേർന്നു നിൽക്കാൻ സാധിക്കൂ. ഇന്നത്തെ വചനം മുന്നോട്ടു വയ്ക്കുന്ന രണ്ടാമത്തെ ഒരു ചിന്ത സ്വന്തം കുരിശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. കുരിശുകൾ ഒഴിവാക്കാനും അത് സാധിക്കില്ലെങ്കിൽ അവഗണിക്കാനും പ്രേരിപ്പിക്കുന്ന ഒരു ലോകത്ത് കുരിശുകൾ വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കാനുള്ള വിളി മനസ്സിലാക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. എന്നാൽ കുരിശുകളില്ലാത്ത, സഹനങ്ങളും രോഗങ്ങളും കുടുംബപ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരിഹാസങ്ങളും തെറ്റിദ്ധാരണകളും ഇല്ലാത്ത ഒരു വഴിയോ ജീവിതമോ അല്ല ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തതെന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ, കുരിശുവഹിച്ചുകൊണ്ടുള്ള യാത്ര രക്ഷയുടെ കാൽവരിയിലേക്കുള്ള യേശുവിന്റെ സഹനയാത്രയിൽ പങ്കുചേരലാണെന്ന്, അവനൊപ്പം നടക്കലാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ജീവിതവും ഈ വചനങ്ങളും കുറേക്കൂടി എളുപ്പമുള്ളതായി മാറും. ക്രൈസ്തവ ജീവിതത്തിൽ കുരിശ് പരാജയത്തിന്റെ അടയാളമല്ല, സ്നേഹത്തിന്റെ രക്ഷയുടെ അടയാളമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ക്രിസ്തുവിനൊപ്പം കുരിശുവഹിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ രക്ഷാകരമായിത്തീരുമെന്ന ബോധ്യത്തിൽ വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും ജീവിക്കാം. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. സമ്പാദിക്കാനും എല്ലാം സ്വന്തമാക്കാനും കെട്ടിപ്പടുക്കാനും നേടിയെടുക്കാനും ക്ഷണിക്കുന്ന, സ്വാർത്ഥതയോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ലോകത്ത് എല്ലാം ദൈവത്തെ പ്രതി നഷ്ടപ്പെടുത്താൻ, സ്വന്തമല്ലാത്തതായി കണ്ടു ജീവിക്കാൻ ക്രിസ്തു ഇന്ന് ആവശ്യപ്പെടുന്നു. സ്വന്തമാക്കുന്നതിലല്ല, മറ്റുള്ളവർക്കായി നമുക്കുള്ളതും നമ്മെ തന്നെയും വിട്ടുകൊടുക്കുന്നതിൽ, സമർപ്പിക്കുന്നതിൽ എല്ലാം നേടുന്നതിനേക്കാൾ ആനന്ദം കണ്ടെത്താനാകുമെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട്. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്ന ഒരു മെഴുകുതിരി പോലെ, അഴുകി പുതുജീവനും പുതുനാമ്പുമായി മാറുന്ന ഒരു വിത്തുപോലെ, തന്റെ ജീവൻ നമുക്കായി നൽകിക്കൊണ്ട് യേശു അതിന് മാതൃക നൽകുന്നുണ്ട്. മക്കൾക്കായി ജീവിക്കുന്ന മാതാപിതാക്കളും അപരർക്കായി ജീവിതം സമർപ്പിക്കുന്ന ഓരോ വ്യക്തികളും കാണിച്ചു തരുന്ന ജീവൻ നഷ്ടപ്പെടുത്തി ജീവനും, സ്നേഹം നൽകി സ്നേഹവും, സന്തോഷം പകർന്ന് സന്തോഷവും സ്വന്തമാക്കുന്ന ഒരു ജീവിതശൈലി ഇവിടെ നമുക്കു കാണാൻ സാധിക്കും. തന്റെ ശിഷ്യരിലൂടെ താനാണ് സ്വീകരിക്കപ്പെടുന്നതെന്ന്, തന്നെ സ്വീകരിക്കുന്നതിലൂടെ തന്നെ അയച്ച ദൈവത്തെയാണ് ഒരുവൻ സ്വീകരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്ന യേശുവിനെയാണ് തുടർവചനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവന് ജീവിതത്തിന് ക്രിസ്തുവിന്റേതിനോളം പ്രാധാന്യവും മൂല്യവും കൈവരുന്നുണ്ടെന്ന് മനസ്സിലാക്കണമെന്ന്, അവർ ബഹുമാനിക്കപ്പെടണമെന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രവാചകസ്വരത്തോടെ സംസാരിക്കുന്ന, ദൈവികമായി പ്രവർത്തിക്കുന്ന അയക്കപ്പെട്ടവർ, വിശ്വാസികൾ, ശിഷ്യർ എത്രമാത്രം പ്രധാനപ്പെട്ടവരാണെന്ന്, ദൈവത്തിന് എത്രമാത്രം സ്വീകാര്യരും ബഹുമാന്യരുമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറണമെന്ന ഈ വചനങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്തയാണ്. പ്രവാചകനെ സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും, നീതിമാനെ സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുമെന്ന് യേശു പറയുന്നു. തിരുവചന വായനയിൽ അവസാനമായി നാം കണ്ടുമുട്ടുന്നത് ഏറെ മനോഹരമായ ഒരു ചിന്തയാണ്. ഈ ചെറിയവരിൽ ഒരുവന്, എന്റെ ശിഷ്യന് എന്ന നിലയിൽ ഒരു പാനപാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രവൃത്തികൾ ദൈവത്തിനു മുൻപിൽ എത്രമാത്രം സ്വീകാര്യമാണെന്ന്, അവ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഉറപ്പാണെന്ന് വചനം നമ്മോടു പറയുന്നു. സ്നേഹത്തോടെ നൽകുന്ന ഒരു പാത്രം വെള്ളത്തിന് ദൈവത്തിനു മുൻപിൽ എത്രമാത്രം വിലയുണ്ടെന്ന് മനസ്സിലാക്കി പെരുമാറാൻ, ജീവിക്കാൻ നമുക്കു സാധിക്കേണ്ടതുണ്ട്. മദർ തെരേസ പറഞ്ഞിരുന്നതുപോലെ, വലിയ കാര്യങ്ങൾ ചെയ്യാനാകുന്നതിനേക്കാൾ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ നമുക്കു സാധിക്കണം. അത് സ്വന്തം കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ആരംഭിക്കാൻ നമുക്കു സാധിക്കണം. ചെറിയൊരു പുഞ്ചിരിയാകട്ടെ, മറ്റുള്ളവരെ കേൾക്കാൻ നൽകുന്ന ഏതാനും മിനിറ്റുകളാകട്ടെ, അവർക്കായി ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകളാകട്ടെ, തയ്യാറാക്കുന്ന ഒരു നേരത്തെ ഭക്ഷണമാകട്ടെ, ഏറെ സ്നേഹത്തോടെ കരുണയോടെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അതിലെല്ലാമുപരി ദൈവസ്നേഹത്തെ പ്രതി, വിശ്വാസത്തെ പ്രതി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവയ്ക്ക് ദൈവസന്നിധിയിൽ ഏറെ വിലയുണ്ടെന്ന്, എല്ലാം കാണുകയും എല്ലാം അറിയുകയും ചെയ്യുന്ന ദൈവം അവയ്ക്ക് പ്രതിഫലമേകുമെന്ന് തിരിച്ചറിഞ്ഞു ജീവിക്കാം. സ്വാർത്ഥതയും അധികാരമോഹവും നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയുടേതായ, ലോകത്തിന്റെ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായ ഈ ക്രൈസ്തവ ജീവിതശൈലിയിൽ ജീവിക്കാൻ, ക്രിസ്തുവചനങ്ങൾ പാലിച്ചുകൊണ്ട് അപരനിലെ ക്രിസ്തു സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവവിശ്വാസവും ആത്മാർത്ഥതയും കരുണയും സ്നേഹവും നമ്മുടെ മാർഗത്തെ ക്രിസ്തുവിലേക്കു നയിക്കട്ടെ. ഈ വചനവിചിന്തനം ചുരുക്കുമ്പോൾ, നാം ജീവിതത്തിൽ ദൈവത്തിന്, ക്രിസ്തുവിനു നൽകിയിട്ടുള്ള സ്ഥാനം, പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന്, അവന്റെ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കപ്പെടുന്നുണ്ടോയെന്ന് ചിന്തിക്കാം. എല്ലാവരെക്കാളും എല്ലാത്തിനേക്കാളും ദൈവത്തിനു പ്രാധാന്യം കൊടുക്കാം. ജീവിതത്തിലെ സഹനങ്ങളെയും കുരിശുകളെയും ക്രിസ്തുവിനൊപ്പം വഹിച്ചുകൊണ്ട് അവയെ രക്ഷാകരമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോയെന്ന് ചിന്തിക്കാം. അപരനോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടും അബലരോടും ആലംബഹീനരോടുമുള്ള എന്റെ പെരുമാറ്റം, എന്റെ സംസാരവും പ്രവൃത്തികളും മനോഭാവവും ദൈവസ്നേഹത്താൽ പ്രേരിതമാണോ എന്ന ചോദ്യം നമ്മുടെ മനസാക്ഷിക്കു മുന്നിൽ ഉയർത്താം. ക്രൈസ്തവരെന്ന നിലയിൽ ക്രിസ്തുവിന്റെ പിന്നാലെ സഞ്ചരിക്കാൻ മാത്രമല്ല, അവന്റെ ജീവിതവും പ്രവൃത്തികളും അനുകരിക്കാനും ജീവിക്കാനും, മാതൃകാപരമായ ജീവിതം വഴി വചനം പ്രഘോഷിക്കാനും നമുക്കുള്ള വിളിയും കടമയും തിരിച്ചറിഞ്ഞ് ജീവിക്കാം. ക്രിസ്തുവിന്റെ ഉറ്റ സാക്ഷികളായി ജീവിക്കാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം ആണ്ടുവട്ടം 13-ാം വാരം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ ജോൺ പൈനുങ്കൽ VC എഴുതി, ജേക്കബ് കൊരട്ടി സംഗീത സംവിധാനം നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.

പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.va. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ പത്രോസിനും വിശുദ്ധ പൗലോസിനും അതുല്യമായ സ്ഥാനമുണ്ട്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കുകയും വിശ്വാസത്തിന് ഉറച്ച അടിത്തറ പാകുകയും ചെയ്ത ഈ രണ്ട് മഹാന്മാർ സഭയുടെ ശക്തമായ തൂണുകളായി അറിയപ്പെടുന്നു. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും ദൗത്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ സ്നേഹത്തിലും സമർപ്പണത്തിലും അവർ ഒന്നായിരുന്നു. അവരുടെ ജീവിതവും സാക്ഷ്യവും ഇന്നും വിശ്വാസികൾക്ക് പ്രചോദനവും ആത്മീയ മാർഗദർശനവുമാണ്. സഭയുടെ ശിലയായി പത്രോസിനെയും സഭയുടെ സാർവത്രിക പ്രബോധകനായി പൗലോസിനെയും നാം വണങ്ങുന്നു. തങ്ങളുടെ വൈവിധ്യമാർന്ന വ്യക്തിത്വങ്ങളിലൂടെയും ജീവിത സാഹചര്യങ്ങളിലൂടെയും അവർ ദൈവജനത്തിന്റെ ഐക്യവും സാർവത്രികതയും രക്തസാക്ഷിത്വത്തിലൂടെ ഉറപ്പിച്ചു. വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവരുടെ മഹത്വമെന്നത് ജന്മനാ ലഭിച്ച കഴിവുകളോ ഗുണങ്ങളോ ആയിരുന്നില്ല, മറിച്ച് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് അവരെ അപ്പസ്തോലന്മാരാക്കി മാറ്റിയത്. യേശുവുമായുള്ള ആ കൂടിക്കാഴ്ച അവരെ ഭേദമാക്കുകയും മറ്റുള്ളവർക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. പത്രോസ് ഒരു സാധാരണ മീൻപിടുത്തക്കാരനായിരുന്നു. സ്വഭാവത്തിൽ ദൃഢനിശ്ചയമുള്ളവനും എന്നാൽ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിപ്പെടുന്നവനുമായിരുന്നു അദ്ദേഹം. തന്റെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥകളിൽ നിന്നും ഭയത്തിൽ നിന്നും യേശുവാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. തന്റെ ജോലിയിൽ വലിയ പരാജയം അനുഭവിച്ച നിമിഷത്തിലാണ് പത്രോസ് യേശുവിനെ ശരിക്കും തിരിച്ചറിയുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വലകൾ ശൂന്യമായപ്പോൾ അദ്ദേഹം നിരാശനായിട്ടുണ്ടാകാം. എന്നാൽ ആഴത്തിലേക്ക് വലയിറക്കുക എന്ന യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് മുൻപോട്ടു പോയപ്പോൾ തന്റെ കൂടെ വഞ്ചിയിൽ ക്രിസ്തു ഉള്ളപ്പോൾ തനിക്കൊന്നും ഭയപ്പെടാനില്ല എന്ന സത്യം പത്രോസ് തിരിച്ചറിഞ്ഞു. മറുവശത്ത് പൗലോസ് തന്റെ അധികാരത്തിന്റെ തീക്ഷ്ണതയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. യേശുവാണ് മിശിഹ എന്ന് അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. നിയമത്തിന്റെ കണിശമായ പാലനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എന്നാൽ ദമാസ്കസിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതോടെ പൗലോസിന്റെ ജീവിതം മാറിമറിഞ്ഞു. പൗലോസ് നിയമത്തിന്റെ തടവറയിൽ നിന്നും ദൈവസ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് യേശുവിനാൽ നയിക്കപ്പെട്ടു. വെറുമൊരു അനുഷ്ഠാനമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ക്രിസ്തുവുമായുള്ള ആഴമേറിയ ബന്ധമായി രൂപാന്തരപ്പെട്ടു. യേശു ശിഷ്യന്മാരോടൊരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു. മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? സ്നാപക യോഹന്നാൻ എന്നും ഏലിയ എന്നും ജെറമിയ എന്നുമൊക്കെയുള്ള മറുപടികൾക്ക് ശേഷം യേശു വ്യക്തിപരമായി ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യത്തിന് മറുപടി പറയുവാൻ മറ്റാരും ധൈര്യപ്പെട്ടില്ല. എന്നാൽ ശിമിയോൻ പത്രോസ് ഉറക്കെ പ്രഖ്യാപിച്ചു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വിശ്വാസ പ്രഖ്യാപനമാണ് പത്രോസിനെ സഭയുടെ പാറയാക്കി മാറ്റിയത്. എന്നാൽ യേശു ഉടൻ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് നിന്റെ മാംസമോ രക്തമോ അല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. പത്രോസിന്റെ വ്യക്തിപരമായ കഴിവല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാണ് അദ്ദേഹത്തെ ശക്തനാക്കിയതെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഇതേ പത്രോസിനെ തന്നെ അല്പസമയത്തിനു ശേഷം യേശു ശാസിക്കുന്നതും നാം കാണുന്നുണ്ട്. കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനെ തടയാൻ ശ്രമിച്ച പത്രോസിനോട്, സാത്താനെ, എന്റെ മുൻപിൽ നിന്ന് പോകൂ, നീ ചിന്തിക്കുന്നത് ദൈവീക കാര്യങ്ങളല്ല മാനുഷിക കാര്യങ്ങളാണ് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. പത്രോസിന്റെ ജീവിതത്തിലെ ഈ രണ്ട് അവസ്ഥകൾ, ദൈവികമായ കൃപയും മാനുഷികമായ ബലഹീനതയും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു വലിയ പാഠമാണ്. സഭ വിശുദ്ധരുടെ കൂട്ടായ്മ മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹവും കരുണയും ആവശ്യമുള്ള പാപികളുടെ കൂടി സങ്കേതമാണ് എന്ന് ഇന്നും നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പത്രോസ് ഒരൊറ്റ ദിവസം കൊണ്ട് വിശുദ്ധനായവനല്ല. തന്റെ പരാജയങ്ങളിലും വീഴ്ചകളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുറുകെ പിടിക്കുവാൻ അവനുമായുള്ള അനുഭവത്തിൽ നിന്നും പാഠമുൾക്കൊണ്ടതാണ് അദ്ദേഹത്തെ സഭയുടെ ശിലയാക്കി മാറ്റിയത്. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അന്യജാതിക്കാരുടെ അപ്പസ്തോലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യഹൂദ നിയമങ്ങളിൽ കണിശത പുലർത്തിയിരുന്ന ഒരാൾ എങ്ങനെയാണ് സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രാപ്തനായതെന്നത് അത്ഭുതകരമാണ്. യേശുവിനെ കണ്ടുമുട്ടുന്നതിനു മുൻപ് താൻ വിശ്വസിച്ച ആശയങ്ങൾക്ക് പുറത്തുള്ളവരെ പീഡിപ്പിച്ചിരുന്ന പൗലോസ് പിന്നീട് എല്ലാവർക്കും എല്ലാമായി മാറുവാൻ സ്വയം സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാമായി മാറുക, ഈ ഒരു ജീവിതശൈലി ഓരോ ക്രിസ്ത്യാനിയും കൈമുതൽ

മനസ്സിലാക്കേണ്ടതാണ്. പരിശുദ്ധ പിതാക്കന്മാർ വിവിധ കാലഘട്ടങ്ങളിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും ഈ ക്രൈസ്തവ ശൈലി ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്. ഇതിനായി നമ്മുടെ അഹത്തിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് ദൈവത്തിങ്കിലേക്കും സഹോദരങ്ങളിലേക്കും നടന്നെടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവണം. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ച പൗലോസിന്റെ ഹൃദയത്തെ വിശാലമാക്കി. മറ്റുള്ളവരിൽ നിന്നും തന്നെ അകറ്റിയിരുന്ന എല്ലാ മതിലുകളും അവിടെ തകർന്നു വീണു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായി അദ്ദേഹം സഞ്ചരിച്ചു. മതിലുകൾക്ക് പകരമായി പാലങ്ങൾ പണിയുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തതാണ് വിശുദ്ധ പൗലോസിന്റെ മനസ്സാന്തരത്തിന്റെ സവിശേഷത. മനുഷ്യഹൃദയത്തിന് വികസിക്കുവാൻ വലിയ കഴിവുണ്ട്. സ്നേഹിക്കുമ്പോൾ അത് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വളരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താത്ത ഒരു സൃഷ്ടിയും ഈ ലോകത്തുണ്ടാവില്ല. പൗലോസിന്റെ ജീവിതം ഈ സ്നേഹത്തിന്റെ ഒരു വികാസമായിരുന്നു. പത്രോസും പൗലോസും നമുക്ക് നൽകുന്ന സഭയുടെ ചിത്രം വളരെ വ്യക്തമാണ്. അത് നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടതാണെങ്കിലും ക്രിസ്തുവിന്റെ വിശ്വസ്തതയാലും വാത്സല്യത്താലും നയിക്കപ്പെടുന്നതാണ്. സഭ ബലഹീനതയുള്ളവരുടെ സമൂഹമാണ്. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അത് ശക്തമാണ്. ഈ ലോകത്തിന് സ്വയം നൽകാൻ കഴിയാത്ത വിമോചനം നൽകുവാൻ കഴിവുള്ള സ്വതന്ത്രമായ സഭയാണ് പത്രോസും പൗലോസും പടുത്തുയർത്തിയത്. വിശുദ്ധ ബലിയിൽ സഭയുടെ ഈയൊരു ചൈതന്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ വീക്ഷിക്കാതെ സഭയുടെ വിശ്വാസത്തെ പരിഗണിച്ച് ഏവർക്കും രക്ഷ നൽകണമേ എന്നതാണ് പൗരസ്ത്യ സഭകളിലെയും ലത്തീൻ സഭയിലെയും വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയുടെ ആശയം. നമ്മുടെ പാപങ്ങളും പരിമിതികളും കണ്ട് നാം നിരാശപ്പെടേണ്ടതില്ലെന്ന് പത്രോസിന്റെ ജീവിതം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നമ്മുടെ പരിമിതമായ ചിന്തകൾക്കും അപ്പുറമാണെന്ന് പൗലോസിന്റെ മാനസാന്തരം വെളിപ്പെടുത്തുന്നു. പത്രോസിനെ പാറയായും പൗലോസിനെ സുവിശേഷത്തിന്റെ അഗ്നിയായും മാറ്റിയ അതേ ക്രിസ്തു തന്നെയാണ് ഇന്ന് നമ്മെയും ക്ഷണിക്കുന്നത്. ഈ രണ്ട് അപ്പസ്തോലന്മാരും രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളായിരുന്നു. ഒരാൾ ഗലീലയിലെ മീൻപിടുത്തക്കാരൻ, മറ്റൊരാൾ റോമൻ പൗരത്വമുള്ള പണ്ഡിതൻ. ഒരാൾ യേശുവിനോടൊപ്പം നേരിട്ടു ജീവിച്ചവൻ, മറ്റൊരാൾ ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ദർശനം പാപാവസ്ഥയിൽ ലഭിച്ചവൻ. എങ്കിലും സഭ ഇവർ രണ്ടുപേരുടെയും തിരുനാൾ ഒരുമിച്ച് ജൂൺ മാസം 29-ാം തീയതി ആഘോഷിക്കുന്നു. കാരണം അവർ വിശ്വസിച്ചതും പ്രസംഗിച്ചതും ഒരേ ക്രിസ്തുവിനെക്കുറിച്ചായിരുന്നു. വൈവിധ്യങ്ങൾക്കിടയിലും ക്രിസ്തുവിലുള്ള ഐക്യമാണ് സഭയുടെ ശക്തിയെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു തന്നു. ഈ രണ്ടുപേരും റോമിൽ വച്ചാണ് രക്തസാക്ഷിത്വം മരിച്ചത്. പത്രോസ് കുരിശിൽ തറയ്ക്കപ്പെടുകയും പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത തെളിയിച്ചു. അവരുടെ രക്തം റോമിനെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി. ഇന്നും പത്രോസിന്റെ പിൻഗാമിയായ പാപ്പായിലൂടെ ആ ഏകത്വം സഭയിൽ നിലനിൽക്കുന്നുവെന്നതാണ് സഭയുടെ വ്യതിരിക്തത. വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏതാനും കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ഒന്നാമതായി, ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച. പത്രോസും പൗലോസും മതം എന്നത് കേവലമൊരു ആചാരമായോ കടമ തീർക്കലോ ആയിട്ടല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമായിട്ടാണ് കണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനയും ക്രിസ്തുവുമായുള്ളൊരു ഹൃദയബന്ധമായി മാറ്റപ്പെടണം. അപ്രകാരം ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ഒരു അനുഭവം നമുക്കേവർക്കും ഉണ്ടാകണം. രണ്ടാമത്തെ ആശയം, പരാജയങ്ങളിൽ തളരാതിരിക്കുക എന്നതാണ്. പത്രോസ് മാനുഷികമായി പലതവണ പരാജയപ്പെട്ടവനാണ്. എന്നാൽ അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചത് യേശുവിന്റെ സ്നേഹത്തിൽ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളും ദൈവത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള അവസരമാക്കി നമുക്ക് മാറ്റണം. മൂന്നാമത്തെ കാര്യം, വിശാലമായ ഹൃദയമുണ്ടായിരിക്കുക എന്നതാണ്. പൗലോസിനെപ്പോലെ മുൻവിധികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയിൽ വേർതിരിവുകളില്ലാതെ ഏവരെയും സ്നേഹിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം യഥാർത്ഥത്തിൽ പങ്കാളികളാകുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുക. നാലാമത്തെ കാര്യം, സഭയോടുള്ള സ്നേഹമാണ്. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ സഭയെ സ്നേഹിക്കുവാനും പാപ്പായുടെ പ്രബോധനങ്ങളെ അനുസരിക്കുവാനും നാം കടപ്പെട്ടവരാണ്. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും നമുക്ക് നൽകുന്ന വലിയ പാഠം, മാറ്റം അല്ലെങ്കിൽ മാനസാന്തരം നമുക്കേവർക്കും സാധ്യമാണ് എന്നതാണ്. ഭീരുവായ പത്രോസിനെ ധീരനാക്കുവാനും പീഡകനായ പൗലോസിനെ പ്രേഷിതനാക്കുവാനും ദൈവകൃപയ്ക്ക് സാധിച്ചു എന്നതാണ് ഏറെ പ്രധാനം. ഈ അപ്പസ്തോലന്മാരുടെ തിരുനാൾ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കണം. കർത്താവേ, പത്രോസിനെപ്പോലെ നിന്റെ സ്നേഹത്തിൽ മുറുകെ പിടിക്കുവാനും പൗലോസിനെപ്പോലെ നിന്റെ സുവിശേഷം
ലോകത്തോട് വിളിച്ചു പറയുവാനും ഞങ്ങളെ എന്നും സഹായിക്കണമേ. സഭയുടെ ഈ രണ്ട് നെടും തൂണുകളുടെ മാധ്യസ്ഥ്യം വഴി നമുക്ക് ക്രിസ്തുവിൽ ഒന്നായി വളരാം. സഭയുടെ ഐക്യത്തിനും ലോകസമാധാനത്തിനുമായി നമുക്ക് ഈ അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥ്യം തേടാം.

വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ഫാദർ ജിനു തെക്കത്തലയ്ക്കൽ പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. അനുഗ്രഹീത ഗായകരായ ഫാദർ വിപിൻ കുരിശുദറ CMIയുടെയും ഫാദർ വിനിൽ കുരിശുദറ CMFന്റെയും മാധുര്യമേറിയ ശബ്ദത്തിൽ ഷിബു മാലിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനമാണ് നാം ശ്രവിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

ജൂൺ മാസം 29-ാം തീയതി കത്തോലിക്ക സഭയിൽ വിശുദ്ധ പത്രോസിന്റെയും വിശുദ്ധ പൗലോസിന്റെയും തിരുനാൾ സമുചിതമായി ആഘോഷിക്കുന്നു. സഭാചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഈ രണ്ട് അപ്പസ്തോലന്മാരുടെ ജീവിത മാതൃകയെക്കുറിച്ചും ക്രിസ്തുവിനോടുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള ചിന്തകളാണ് നാം തുടർന്ന് ശ്രവിക്കുന്നത്.

ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധ പത്രോസിനും വിശുദ്ധ പൗലോസിനും അതുല്യമായ സ്ഥാനമുണ്ട്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രഘോഷിക്കുകയും വിശ്വാസത്തിന് ഉറച്ച അടിത്തറ പാകുകയും ചെയ്ത ഈ രണ്ട് മഹാന്മാർ സഭയുടെ ശക്തമായ തൂണുകളായി അറിയപ്പെടുന്നു. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളും ദൗത്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ സ്നേഹത്തിലും സമർപ്പണത്തിലും അവർ ഒന്നായിരുന്നു. അവരുടെ ജീവിതവും സാക്ഷ്യവും ഇന്നും വിശ്വാസികൾക്ക് പ്രചോദനവും ആത്മീയ മാർഗദർശനവുമാണ്. സഭയുടെ ശിലയായി പത്രോസിനെയും സഭയുടെ സാർവത്രിക പ്രബോധകനായി പൗലോസിനെയും നാം വണങ്ങുന്നു. തങ്ങളുടെ വൈവിധ്യമാർന്ന വ്യക്തിത്വങ്ങളിലൂടെയും ജീവിത സാഹചര്യങ്ങളിലൂടെയും അവർ ദൈവജനത്തിന്റെ ഐക്യവും സാർവത്രികതയും രക്തസാക്ഷിത്വത്തിലൂടെ ഉറപ്പിച്ചു. വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. അവരുടെ മഹത്വമെന്നത് ജന്മനാ ലഭിച്ച കഴിവുകളോ ഗുണങ്ങളോ ആയിരുന്നില്ല, മറിച്ച് യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് അവരെ അപ്പസ്തോലന്മാരാക്കി മാറ്റിയത്. യേശുവുമായുള്ള ആ കൂടിക്കാഴ്ച അവരെ ഭേദമാക്കുകയും മറ്റുള്ളവർക്കായി തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. പത്രോസ് ഒരു സാധാരണ മീൻപിടുത്തക്കാരനായിരുന്നു. സ്വഭാവത്തിൽ ദൃഢനിശ്ചയമുള്ളവനും എന്നാൽ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിപ്പെടുന്നവനുമായിരുന്നു അദ്ദേഹം. തന്റെ ജീവിതത്തിലെ അരക്ഷിതാവസ്ഥകളിൽ നിന്നും ഭയത്തിൽ നിന്നും യേശുവാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത്. തന്റെ ജോലിയിൽ വലിയ പരാജയം അനുഭവിച്ച നിമിഷത്തിലാണ് പത്രോസ് യേശുവിനെ ശരിക്കും തിരിച്ചറിയുന്നത്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതെ വലകൾ ശൂന്യമായപ്പോൾ അദ്ദേഹം നിരാശനായിട്ടുണ്ടാകാം. എന്നാൽ ആഴത്തിലേക്ക് വലയിറക്കുക എന്ന യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് മുൻപോട്ടു പോയപ്പോൾ തന്റെ കൂടെ വഞ്ചിയിൽ ക്രിസ്തു ഉള്ളപ്പോൾ തനിക്കൊന്നും ഭയപ്പെടാനില്ല എന്ന സത്യം പത്രോസ് തിരിച്ചറിഞ്ഞു. മറുവശത്ത് പൗലോസ് തന്റെ അധികാരത്തിന്റെ തീക്ഷ്ണതയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. യേശുവാണ് മിശിഹ എന്ന് അംഗീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. നിയമത്തിന്റെ കണിശമായ പാലനമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എന്നാൽ ദമാസ്കസിലേക്കുള്ള യാത്രക്കിടയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതോടെ പൗലോസിന്റെ ജീവിതം മാറിമറിഞ്ഞു. പൗലോസ് നിയമത്തിന്റെ തടവറയിൽ നിന്നും ദൈവസ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് യേശുവിനാൽ നയിക്കപ്പെട്ടു. വെറുമൊരു അനുഷ്ഠാനമായിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതം ക്രിസ്തുവുമായുള്ള ആഴമേറിയ ബന്ധമായി രൂപാന്തരപ്പെട്ടു. യേശു ശിഷ്യന്മാരോടൊരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു: മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? സ്നാപക യോഹന്നാനെന്നും ഏലിയ എന്നും ജെറമിയ എന്നുമൊക്കെയുള്ള മറുപടികൾക്ക് ശേഷം യേശു വ്യക്തിപരമായി ചോദിച്ചു: എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ചോദ്യത്തിന് മറുപടി പറയുവാൻ മറ്റാരും ധൈര്യപ്പെട്ടില്ല. എന്നാൽ ശിമിയോൻ പത്രോസ് ഉറക്കെ പ്രഖ്യാപിച്ചു: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വിശ്വാസ പ്രഖ്യാപനമാണ് പത്രോസിനെ സഭയുടെ പാറയാക്കി മാറ്റിയത്. എന്നാൽ യേശു ഉടൻ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്: ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് നിന്റെ മാംസമോ രക്തമോ അല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവാണ്. പത്രോസിന്റെ വ്യക്തിപരമായ കഴിവല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപയാണ് അദ്ദേഹത്തെ ശക്തനാക്കിയതെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. ഇതേ പത്രോസിനെ തന്നെ അല്പസമയത്തിനു ശേഷം യേശു ശാസിക്കുന്നതും നാം കാണുന്നുണ്ട്. കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അതിനെ തടയാൻ ശ്രമിച്ച പത്രോസിനോട്, സാത്താനെ, എന്റെ മുൻപിൽ നിന്ന് പോകൂ, നീ ചിന്തിക്കുന്നത് ദൈവീക കാര്യങ്ങളല്ല മാനുഷിക കാര്യങ്ങളാണ് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. പത്രോസിന്റെ ജീവിതത്തിലെ ഈ രണ്ട് അവസ്ഥകൾ, ദൈവികമായ കൃപയും മാനുഷികമായ ബലഹീനതയും, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരു വലിയ പാഠമാണ്. സഭ വിശുദ്ധരുടെ കൂട്ടായ്മ മാത്രമല്ല, ദൈവത്തിന്റെ സ്നേഹവും കരുണയും ആവശ്യമുള്ള പാപികളുടെ കൂടി സങ്കേതമാണ് എന്ന് ഇന്നും നമ്മെ അനുസ്മരിപ്പിക്കുന്നു. പത്രോസ് ഒരൊറ്റ ദിവസം കൊണ്ട് വിശുദ്ധനായവനല്ല. തന്റെ പരാജയങ്ങളിലും വീഴ്ചകളിലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുറുകെ പിടിക്കുവാൻ അവനുമായുള്ള അനുഭവത്തിൽ നിന്നും പാഠമുൾക്കൊണ്ടതാണ് അദ്ദേഹത്തെ സഭയുടെ ശിലയാക്കി മാറ്റിയത്. വിശുദ്ധ പൗലോസിന്റെ ജീവിതത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ അന്യജാതിക്കാരുടെ അപ്പസ്തോലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. യഹൂദ നിയമങ്ങളിൽ കണിശത പുലർത്തിയിരുന്ന ഒരാൾ എങ്ങനെയാണ് സകല ജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ പ്രാപ്തനായതെന്നത് അത്ഭുതകരമാണ്. യേശുവിനെ കണ്ടുമുട്ടുന്നതിനു മുൻപ് താൻ വിശ്വസിച്ച ആശയങ്ങൾക്ക് പുറത്തുള്ളവരെ പീഡിപ്പിച്ചിരുന്ന പൗലോസ് പിന്നീട് എല്ലാവർക്കും എല്ലാമായി മാറുവാൻ സ്വയം സമർപ്പിക്കുന്നു. എല്ലാവർക്കും എല്ലാമായി മാറുക, ഈ ഒരു ജീവിതശൈലി ഓരോ ക്രിസ്ത്യാനിയും കൈമുതലാക്കേണ്ടതാണ്. പരിശുദ്ധ പിതാക്കന്മാർ വിവിധ കാലഘട്ടങ്ങളിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതും ഈ ക്രൈസ്തവ ശൈലി ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ടാണ്.
ഇതിനായി നമ്മുടെ അഹത്തിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് ദൈവത്തിങ്കിലേക്കും സഹോദരങ്ങളിലേക്കും നടന്നടുക്കുവാനുള്ള ഒരു മനസ്സുണ്ടാവണം. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ച പൗലോസിന്റെ ഹൃദയത്തെ വിശാലമാക്കി. മറ്റുള്ളവരിൽ നിന്നും തന്നെ അകറ്റിയിരുന്ന എല്ലാ മതിലുകളും അവിടെ തകർന്നു വീണു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായി അദ്ദേഹം സഞ്ചരിച്ചു. മതിലുകൾക്കു പകരമായി പാലങ്ങൾ പണിയുവാൻ തന്നെ തന്നെ വിട്ടുകൊടുത്തതാണ് വിശുദ്ധ പൗലോസിന്റെ മനസ്സാന്തരത്തിന്റെ സവിശേഷത. മനുഷ്യഹൃദയത്തിന് വികസിക്കുവാൻ വലിയ കഴിവുണ്ട്. സ്നേഹിക്കുമ്പോൾ അത് എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് വളരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇടം കണ്ടെത്താത്ത ഒരു സൃഷ്ടിയും ഈ ലോകത്തുണ്ടാവില്ല. പൗലോസിന്റെ ജീവിതം ഈ സ്നേഹത്തിന്റെ ഒരു വികാസമായിരുന്നു. പത്രോസും പൗലോസും നമുക്ക് നൽകുന്ന സഭയുടെ ചിത്രം വളരെ വ്യക്തമാണ്. അത് നമ്മുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടതാണെങ്കിലും ക്രിസ്തുവിന്റെ വിശ്വസ്തതയാലും വാത്സല്യത്താലും നയിക്കപ്പെടുന്നതാണ്. സഭ ബലഹീനതയുള്ളവരുടെ സമൂഹമാണ്, എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അത് ശക്തമാണ്. ഈ ലോകത്തിന് സ്വയം നൽകാൻ കഴിയാത്ത വിമോചനം നൽകുവാൻ കഴിവുള്ള സ്വതന്ത്രമായ സഭയാണ് പത്രോസും പൗലോസും പടുത്തുയർത്തിയത്. വിശുദ്ധ ബലിയിൽ സഭയുടെ ഈയൊരു ചൈതന്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ വീക്ഷിക്കാതെ സഭയുടെ വിശ്വാസത്തെ പരിഗണിച്ച് ഏവർക്കും രക്ഷ നൽകണമേ എന്നതാണ് പൗരസ്ത്യ സഭകളിലെയും ലത്തീൻ സഭയിലെയും വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയുടെ ആശയം. നമ്മുടെ പാപങ്ങളും പരിമിതികളും കണ്ട് നാം നിരാശപ്പെടേണ്ടതില്ലെന്ന് പത്രോസിന്റെ ജീവിതം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ വലിയ പദ്ധതികൾ നമ്മുടെ പരിമിതമായ ചിന്തകൾക്കും അപ്പുറമാണെന്ന് പൗലോസിന്റെ മാനസാന്തരം വെളിപ്പെടുത്തുന്നു. പത്രോസിനെ പാറയായും പൗലോസിനെ സുവിശേഷത്തിന്റെ അഗ്നിയായും മാറ്റിയ അതേ ക്രിസ്തു തന്നെയാണ് ഇന്ന് നമ്മെയും ക്ഷണിക്കുന്നത്. ഈ രണ്ട് അപ്പസ്തോലന്മാരും രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളായിരുന്നു. ഒരാൾ ഗലീലയിലെ മീൻപിടുത്തക്കാരൻ, മറ്റൊരാൾ റോമൻ പൗരത്വമുള്ള പണ്ഡിതൻ. ഒരാൾ യേശുവിനോടൊപ്പം നേരിട്ടു ജീവിച്ചവൻ, മറ്റൊരാൾ ഉത്ഥിതനായ ക്രിസ്തുവിന്റെ ദർശനം പാപാവസ്ഥയിൽ ലഭിച്ചവൻ. എങ്കിലും സഭ ഇവർ രണ്ടുപേരുടെയും തിരുനാൾ ഒരുമിച്ച് ജൂൺ മാസം 29-ാം തീയതി ആഘോഷിക്കുന്നു. കാരണം അവർ വിശ്വസിച്ചതും പ്രസംഗിച്ചതും ഒരേ ക്രിസ്തുവിനെക്കുറിച്ചായിരുന്നു. വൈവിധ്യങ്ങൾക്കിടയിലും ക്രിസ്തുവിലുള്ള ഐക്യമാണ് സഭയുടെ ശക്തിയെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു തന്നു. ഈ രണ്ടുപേരും റോമിൽ വെച്ചാണ് രക്തസാക്ഷിത്വം മരിച്ചത്. പത്രോസ് കുരിശിൽ തറയ്ക്കപ്പെടുകയും പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിനോടുള്ള വിശ്വസ്തത തെളിയിച്ചു. അവരുടെ രക്തം റോമിനെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി. ഇന്നും പത്രോസിന്റെ പിൻഗാമിയായ പാപ്പായിലൂടെ ആ ഏകത്വം സഭയിൽ നിലനിൽക്കുന്നുവെന്നതാണ് സഭയുടെ വ്യതിരിക്തത. വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏതാനും കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ഒന്നാമതായി, ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ച. പത്രോസും പൗലോസും മതമെന്നത് കേവലമൊരു ആചാരമായോ കടമ തീർക്കലോ ആയിട്ടല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമായിട്ടാണ് കണ്ടത്. നമ്മുടെ പ്രാർത്ഥനകളും ആരാധനയും ക്രിസ്തുവുമായുള്ളൊരു ഹൃദയബന്ധമായി മാറ്റപ്പെടണം. അപ്രകാരം ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ഒരു അനുഭവം നമുക്കേവർക്കും ഉണ്ടാകണം. രണ്ടാമത്തെ ആശയം, പരാജയങ്ങളിൽ തളരാതിരിക്കുക എന്നതാണ്. പത്രോസ് മാനുഷികമായി പലതവണ പരാജയപ്പെട്ടവനാണ്. എന്നാൽ അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചത് യേശുവിന്റെ സ്നേഹത്തിൽ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളും ദൈവത്തിലേക്ക് തിരിച്ചു പോകുവാനുള്ള അവസരമാക്കി നമുക്ക് മാറ്റണം. മൂന്നാമത്തെ കാര്യം, വിശാലമായ ഹൃദയമുണ്ടായിരിക്കുക എന്നതാണ്. പൗലോസിനെ പോലെ മുൻവിധികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയിൽ വേർതിരിവുകളില്ലാതെ ഏവരെയും സ്നേഹിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം യഥാർത്ഥത്തിൽ പങ്കാളികളാകുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുക. നാലാമത്തെ കാര്യം, സഭയോടുള്ള സ്നേഹമാണ്. അപ്പസ്തോലിക പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ സഭയെ സ്നേഹിക്കുവാനും പാപ്പായുടെ പ്രബോധനങ്ങളെ അനുസരിക്കുവാനും നാം കടപ്പെട്ടവരാണ്. വിശുദ്ധ പത്രോസും വിശുദ്ധ പൗലോസും നമുക്ക് നൽകുന്ന വലിയ പാഠം, മാറ്റം അല്ലെങ്കിൽ മാനസാന്തരം നമുക്കേവർക്കും സാധ്യമാണ് എന്നതാണ്. ഭീരുവായ പത്രോസിനെ ധീരനാക്കുവാനും കീടകനായ പൗലോസിനെ പ്രേഷിതനാക്കുവാനും ദൈവകൃപയ്ക്ക് സാധിച്ചു എന്നതാണ് ഏറെ പ്രധാനം. ഈ അപ്പസ്തോലന്മാരുടെ തിരുനാൾ ദിനത്തിൽ നമുക്കും പ്രാർത്ഥിക്കണം, കർത്താവേ, പത്രോസിനെ പോലെ നിന്റെ സ്നേഹത്തിൽ മുറുകെ പിടിക്കുവാനും പൗലോസിനെ പോലെ നിന്റെ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുവാനും ഞങ്ങളെ എന്നും സഹായിക്കണമേ. സഭയുടെ ഈ രണ്ട് നെടും തൂണുകളുടെ മാധ്യസ്ഥ്യം വഴി നമുക്ക് ക്രിസ്തുവിൽ ഒന്നായി വളരാം.
സഭയുടെ ഐക്യത്തിനും ലോകസമാധാനത്തിനുമായി നമുക്ക് ഈ അപ്പസ്തോലന്മാരുടെ മാധ്യസ്ഥം തേടാം.

വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തോടനുബന്ധിച്ച് ഫാദർ ജിനു തെക്കത്തലയ്ക്കൽ പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാപ്പായോടൊപ്പം നമുക്കും സഞ്ചരിക്കാം. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും പ്രേഷിത ദൗത്യത്തിൽ പാപ്പായ്ക്ക് നമുക്കും പിന്തുണ നൽകാം. പരിശുദ്ധ പിതാവിന് കൈത്താങ്ങാകൂ. പത്രോസിന്റെ കാശിലേക്ക് സംഭാവന നൽകുക. ദയവായി സന്ദർശിക്കുക www.obolodisanpietro.de. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. അനുഗ്രഹീത ഗായകരായ